സൂറെ മറിയം പാളസമസി പാറാം ആയത് നമ്പർ 59. സൂറെ മറിയം പാളസമസി പാറാം ആയത് നമ്പർ 59. اللهم صل على سيدنا و